ഇറാൻ അമേരിക്ക ഗാനം മേധാവി ഞാൻ കാൻ വധി മയാ ഗാനം മേധാകാരി അഗവറായി ജി ദാവാ കദർ അമേരിക്ക ദാ ഇറാൻ തെ ബിയർ ഹവായി ഹംലാ ഹംലൻ ബാദ് ബിയർ മായതെ ജി ഗാൽ ബി കരണ ലഗോ സെൻ കാം ജോ ചവറായി ദാ അമേരിക്കി ഫോജ രഖൻ ഇറാൻ മെയിൻ ഡ്രോൺ ലോഞ്ചിംഗ് ഹദൻ കെ നിശാനു ബണായോ ബാരുദി സുരുഗു വിചാരൻ വാരൻ ഇറാനി ബേഡൻ കെ ബി നിശാനു ബണായോ ഭയോ ഇറാനി മീഡിയ ജോ ചവറായി ദാ ബദർ ബാദ് മെ സൂരത ഹാൽ കൺട്രോൾ മെ ആഹേ അമേരിക്കി പദേ വദീർ മാ കോണോ ബിയോ ഭാരതീയ ശഹർ जयपुर में मीडिया से गाले चयो तो कें भी तरीके से हर मुस्तक खुलो है हाँ भी ईरान से माहिदो मुमकिन है अमेरिकी सदर भी चाहे तो माहिदो थे।